0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ഇപ്പോൾ കേൾക്കാം. സെന്റ് തെരേസാസ് കോളേജ് മലയാളം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷഹർബാൻ UH നൽകുന്ന വലിയ പെരുന്നാൾ ദിന സന്ദേശം.
1: പ്രിയമുള്ളവരെ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും ആത്മത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ബലിപെരുന്നാൾ ആശംസകൾ. ഞാൻ ഡോക്ടർ ഷഹർബാൻ, എറണാകുളം സെന്റ് തെരേസാസ് കോളേജിൽ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഇന്ന് ഈദുൽ അധ അഥവാ ബക്രീദ് ദിനമാണ്. വലിയ പെരുന്നാൾ എന്നും ബലി പെരുന്നാൾ എന്നും ഈ ദിനത്തെ ഇസ്ലാം മതവിശ്വാസികൾ വിശേഷിപ്പിക്കാറുണ്ട്. ഇസ്ലാമിക കലണ്ടറിലെ, അതായത് ചാന്ദ്ര കലണ്ടറിലെ അവസാന മാസമായ ദുൽഹിജ്ജ 10-നാണ് ബക്രീദ് അഥവാ ബലി പെരുന്നാൾ വിശ്വാസികൾ ആഘോഷിക്കുന്നത്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന പെരുന്നാളായതുകൊണ്ട് തന്നെ വലിയ പെരുന്നാൾ എന്നും ബക്രീദിനെ വിശേഷിപ്പിക്കാറുണ്ട്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മവും ഈ സമയത്താണ് നടത്തപ്പെടുന്നത്. ദുൽഹിജ്ജ മാസം 8-ാം തീയതി മുതൽ 12-ാം തീയതി വരെയാണ് ഹജ്ജ് കർമ്മങ്ങൾ നടത്തപ്പെടുന്നത്.

4000 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പുത്രനായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ദൈവപ്രീതിക്കായി ബലിയെറുക്കാൻ ശ്രമിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ ബലിപെരുന്നാളും. പ്രസ്തുത സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈദുൽ അധ അഥവാ ബക്രീദിന് ബലിപെരുന്നാൾ എന്ന പേര് വന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടിയുറച്ച വിശ്വാസത്തിന്റെ പ്രതീകമാണ് ബലിപെരുന്നാൾ. ഈ ദിവസം ഇസ്ലാം മത വിശ്വാസികൾ ദൈവപ്രീതിക്കായി മൃഗങ്ങളെ ബലിയർക്കാറുണ്ട്. ഭൗതികമായ പ്രലോഭനങ്ങളിൽ വശംമുതരാകാതെ ഈശ്വര നിർദ്ദേശങ്ങൾക്ക് മുൻപിൽ സർവ്വതും ത്യജിക്കാൻ സന്നദ്ധനായ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ജീവിതപാതയിലെ ശക്തമായ പരീക്ഷണങ്ങളെ മനോധൈര്യത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും നേരിട്ട വ്യക്തിത്വം. ചരിത്രങ്ങൾ കാലത്തിന്റെ കേവലം പ്രതികരണങ്ങളല്ല, മറിച്ച് വരും കാലത്തിന്റെ മാർഗദർശനവും കിടാവിളക്കുമാണ്. ത്യാഗനിർഭരമായ മഹത് ജീവിതങ്ങളുടെ പുനർവായനയാണ് പെരുന്നാൾ. അർപ്പണബോധത്തിന്റെയും ത്യാഗ സന്നദ്ധതയുടെയും വിജയാരവങ്ങളാണ് ഓരോ പെരുന്നാളുകളും. സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തെ ഓർമ്മകളിൽ നിന്നും പാഠങ്ങൾ സ്വീകരിക്കുകയാണ് ബലി പെരുന്നാളിലൂടെ നാം ചെയ്യുന്നത്. ഇസ്ലാം മതവിശ്വാസിയുടെ രണ്ട് പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് ബലി പെരുന്നാൾ. ആത്മത്യാഗത്തിന്റെ അഗ്നിയിൽ ചാലിച്ചെടുത്ത വിശ്വാസത്തിന്റെ ആഘോഷം. ഇവിടെ വിശ്വാസി തന്റെ ഗതകാല ജീവിതത്തിന്റെ അഴുക്കുകളെ കഴുകി ശുദ്ധി വരുത്തുവാൻ ശ്രമിക്കുകയാണ്. ഒരു ദിവസത്തിന്റെ വിശാലതയാണ് എങ്കിലും 1000 ദിവസങ്ങളുടെ പവിത്രതയുണ്ട് ഇതിന്. നിരന്തരമായ ദൈവിക പരീക്ഷണങ്ങൾക്ക് മുൻപിൽ വിജയം വരിച്ച ഒരു പ്രവാചകന്റെ വിജയാഘോഷമാണിത്. ആത്മീയതയുടെ നിർവൃതിയിൽ സന്തോഷം കണ്ടെത്തുക എന്നതാണ് പെരുന്നാളിന്റെ വിജയം. പെരുന്നാളുകൾ പെരുന്നാളാകുന്നതും അവിടെയാണ്. കേവലം അനാചാരങ്ങളുടെയും ചടങ്ങുകളുടെയും ലാഘവത്തോടെ കൊണ്ടാടപ്പെടേണ്ടതല്ല ഓരോ പെരുന്നാളുകളും. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് പെരുന്നാളിന്റെ അർത്ഥവും ആത്മാവും ഗ്രഹിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ പകർത്തേണ്ടത് പകർത്തുകയും വർജിക്കേണ്ടത് വർജിക്കുകയും ചെയ്യുമ്പോഴാണ് പെരുന്നാൾ അർത്ഥവത്താകുന്നത്. സുഗ്രതങ്ങളുടെ കലവറകളാകണം ഓരോ പെരുന്നാളുകളും. തിരിച്ചറിവിന്റെ വഴിത്തിരിവുകളാകണം. ചിന്തകളുടെ അനിവാര്യ ഘട്ടങ്ങളാവണം. അവിടെയാണ് പെരുന്നാൾ ചടങ്ങുകളിലൂടെയും മനുഷ്യൻ പുനർജനിക്കുന്നത്. മനുഷ്യൻ സ്വാർത്ഥതയും അഹങ്കാരവും ഇല്ലാതാക്കി സ്വന്തം ശരീരത്തിലെ അധിനിവേശ ശക്തികളെ തോൽപ്പിച്ച് സ്പർദ്ധയുടെയും വിദ്വേഷത്തിന്റെയും കണികകളെ ഇല്ലാതാക്കുമ്പോഴാണ് നമ്മൾ സ്വതന്ത്രരാകുന്നത്. ഓരോ ബലിപെരുന്നാളും വിശ്വാസിയുടെ സ്വാതന്ത്ര്യ ദിനങ്ങളാണ്. അവർ ഹൃദയത്തിലെ പൈശാചിക പ്രലോഭനങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നേടുകയാണ് ഇവിടെ. ലക്ഷ്യം മറന്നുള്ള അബദ്ധ സഞ്ചാരങ്ങൾ ഒഴിവാക്കി സൃഷ്ടാവിന്റെ അടിമത്വത്തിലേക്കുള്ള മടക്കമാണ് ഓരോ പെരുന്നാളുകളും. ആത്മസംസ്കരണത്തിന്റെ ദിനങ്ങൾ കൂടിയാണത്. കുടുംബ ബന്ധങ്ങൾ പുലർത്തുകയും സ്നേഹം രൂഢമൂലമാക്കുകയും ചെയ്യേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടമകളാണ്. ബന്ധുഗൃഹങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് കുടുംബ ബന്ധങ്ങൾക്കും കുടുംബത്തിനകത്തും സമൂഹത്തിലുമെല്ലാം ഐക്യം രൂപപ്പെട്ടു വരുന്നത്. പുത്തൻ വസ്ത്രങ്ങളിട്ട് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അയൽവാസികളും ബന്ധുക്കളും സന്തോഷത്തിലാണെന്ന് ഉറപ്പുവരുത്തണം. അശരണരായ ആളുകളെ സഹായിക്കുക എന്നതാണ് പെരുന്നാളിന്റെ ആത്മീയ മധുരം. കൂടുതൽ തേജസ്സോടെ ആത്മസമർപ്പണത്തോടെ ശുദ്ധീകരിച്ച ഹൃദയവുമായി ജീവിക്കാൻ മനുഷ്യർക്കാകട്ടെ എന്ന ഓർമ്മപ്പെടുത്തലുകൾ ഓരോ പെരുന്നാളും നൽകുന്നുണ്ട്. സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം, പുഞ്ചിരി, ഇതെല്ലാം നന്മകളാണ് എന്ന് പഠിപ്പിച്ച ആ ഒരു ഓർമ്മപ്പെടുത്തലുകൾ കൊണ്ട് നടക്കുന്ന വിശ്വാസികൾക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ ബലി പെരുന്നാൾ ആശംസകൾ ഒരിക്കൽ കൂടി നൽകിക്കൊണ്ട് നന്ദി, നമസ്കാരം.

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സെന്റ് തെരേസാസ് കോളേജ് മലയാളം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷഹർബാൻ UH നൽകിയ വലിയ പെരുന്നാൾ ദിന സന്ദേശം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം, കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238

0818 1075 55. നമ്പർ ഒരിക്കൽ കൂടി 6238 1075 55. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കും.

അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിൻ്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ഇപ്പോൾ കേൾക്കാം. സെന്റ് തെരേസാസ് കോളേജ് മലയാളം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷഹർബാൻ UH നൽകുന്ന വലിയ പെരുന്നാൾ ദിന സന്ദേശം.
1: പ്രിയമുള്ളവരെ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും ആത്മത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ബലിപെരുന്നാൾ ആശംസകൾ. ഞാൻ ഡോക്ടർ ഷഹർബാൻ, എറണാകുളം സെന്റ് തെരേസാസ് കോളേജിൽ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഇന്ന് ഈദുൽ അധ അഥവാ ബക്രീദ് ദിനമാണ്. വലിയ പെരുന്നാളെന്നും ബലിപെരുന്നാളെന്നും ഈ ദിനത്തെ ഇസ്ലാം മതവിശ്വാസികൾ വിശേഷിപ്പിക്കാറുണ്ട്. ഇസ്ലാമിക കലണ്ടറിലെ, അതായത് ചാന്ദ്ര കലണ്ടറിലെ അവസാന മാസമായ ദുൽഹിജ്ജ 10 ബക്രീദ് അഥവാ ബലിപെരുന്നാൾ വിശ്വാസികൾ ആഘോഷിക്കുന്നത്. 4 നീണ്ടു നിൽക്കുന്ന പെരുന്നാളായതുകൊണ്ട് തന്നെ വലിയ പെരുന്നാൾ എന്നും ബക്രീദിനെ വിശേഷിപ്പിക്കാറുണ്ട്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മവും ഈ സമയത്താണ് നടത്തപ്പെടുന്നത്. ദുൽഹിജ്ജ മാസം 8 മുതൽ 12 വരെയാണ് ഹജ്ജ് കർമ്മങ്ങൾ നടത്തപ്പെടുന്നത്. 4000 മുൻപ് പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പുത്രനായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ദൈവപ്രീതിക്കായി ബലിയെറുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ ബലിപെരുന്നാളും. പ്രസ്തുത സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈദുൽ അധ അഥവാ ബക്രീദിന് ബലിപെരുന്നാൾ എന്ന പേര് വന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടിയുറച്ച വിശ്വാസത്തിന്റെ പ്രതീകമാണ് ബലിപെരുന്നാൾ. ഈ ദിവസം ഇസ്ലാം മത വിശ്വാസികൾ ദൈവപ്രീതിക്കായി മൃഗങ്ങളെ ബലിയർക്കാറുണ്ട്. ഭൗതികമായ പ്രലോഭനങ്ങളിൽ വശംവതരാകാതെ ഈശ്വര നിർദ്ദേശങ്ങൾക്ക് മുൻപിൽ സർവ്വതും ത്യജിക്കാൻ സന്നദ്ധനായ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ജീവിതപാതയിലെ ശക്തമായ പരീക്ഷണങ്ങളെ മനോധൈര്യത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും നേരിട്ട വ്യക്തിത്വം. ചരിത്രങ്ങൾ കാലത്തിന്റെ കേവലം പ്രതികരണങ്ങളല്ല, മറിച്ച്

0: വരും കാലത്തിന്റെ മാർഗദർശനവും കിടാവിളക്കുമാണ്. ത്യാഗനിർഭരമായ മഹജീവിതങ്ങളുടെ പുനർവായനയാണ് പെരുന്നാൾ. അർപ്പണബോധത്തിന്റെയും ത്യാഗ സന്നദ്ധതയുടെയും വിജയാരവങ്ങളാണ് ഓരോ പെരുന്നാളുകളും. സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തെ ഓർമ്മകളിൽ നിന്നും പാഠങ്ങൾ സ്വീകരിക്കുകയാണ് ബലിപെരുന്നാളിലൂടെ നാം ചെയ്യുന്നത്. ഇസ്ലാം മതവിശ്വാസിയുടെ രണ്ട് പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് ബലിപെരുന്നാൾ. ആത്മത്യാഗത്തിന്റെ അഗ്നിയിൽ ചാലിച്ചെടുത്ത വിശ്വാസത്തിന്റെ ആഘോഷം. ഇവിടെ വിശ്വാസി തന്റെ ഗതകാല ജീവിതത്തിന്റെ അഴുക്കുകളെ കഴുകി ശുദ്ധി വരുത്തുവാൻ ശ്രമിക്കുകയാണ്. ഒരു ദിവസത്തിന്റെ വിശാലതയാണ് എങ്കിലും 1000 ദിവസങ്ങളുടെ പവിത്രതയുണ്ട് ഇതിന്. നിരന്തരമായ ദൈവിക പരീക്ഷണങ്ങൾക്ക് മുൻപിൽ വിജയം വരിച്ച ഒരു പ്രവാചകന്റെ വിജയാഘോഷമാണിത്. ആത്മീയതയുടെ നിർവൃതിയിൽ സന്തോഷം കണ്ടെത്തുക എന്നതാണ് പെരുന്നാളിന്റെ വിജയം. പെരുന്നാളുകൾ പെരുന്നാളാകുന്നതും അവിടെയാണ്. കേവലം അനാചാരങ്ങളുടെയും ചടങ്ങുകളുടെയും ലാഘവത്തോടെ കൊണ്ടാടപ്പെടേണ്ടതല്ല ഓരോ പെരുന്നാളുകളും. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് പെരുന്നാളിന്റെ അർത്ഥവും ആത്മാവും ഗ്രഹിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ പകർത്തേണ്ടത് പകർത്തുകയും വർജിക്കേണ്ടത് വർജിക്കുകയും ചെയ്യുമ്പോഴാണ് പെരുന്നാൾ അർത്ഥവത്താകുന്നത്. സുകൃതങ്ങളുടെ കലവറകളാകണം ഓരോ പെരുന്നാളുകളും. തിരിച്ചറിവിന്റെ വഴിത്തിരിവുകളാകണം. ചിന്തകളുടെ അനിവാര്യ ഘട്ടങ്ങളാവണം. അവിടെയാണ് പെരുന്നാൾ ചടങ്ങുകളിലൂടെയും മനുഷ്യൻ പുനർജനിക്കുന്നത്. മനുഷ്യൻ സ്വാർത്ഥതയും അഹങ്കാരവും ഇല്ലാതാക്കി സ്വന്തം ശരീരത്തിലെ അധിനിവേശ ശക്തികളെ തോൽപ്പിച്ച് സ്പർദ്ധയുടെയും വിദ്വേഷത്തിൻ്റെയും കണികകളെ ഇല്ലാതാക്കുമ്പോഴാണ് നമ്മൾ സ്വതന്ത്രരാകുന്നത്. ഓരോ ബലിപെരുന്നാളും വിശ്വാസിയുടെ സ്വാതന്ത്ര്യ ദിനങ്ങളാണ്. അവർ ഹൃദയത്തിലെ പൈശാചിക പ്രലോഭനങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നേടുകയാണ് ഇവിടെ. ലക്ഷ്യം മറന്നുള്ള അബദ്ധസഞ്ചാരങ്ങൾ ഒഴിവാക്കി സൃഷ്ടാവിന്റെ അടിമത്വത്തിലേക്കുള്ള മടക്കമാണ് ഓരോ പെരുന്നാളുകളും. ആത്മസംസ്കരണത്തിന്റെ ദിനങ്ങൾ കൂടിയാണത്. കുടുംബ ബന്ധങ്ങൾ പുലർത്തുകയും സ്നേഹം രൂഢമൂലമാക്കുകയും ചെയ്യേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടമകളാണ്. ബന്ധുഗൃഹങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് കുടുംബ ബന്ധങ്ങൾക്കും കുടുംബത്തിനകത്തും സമൂഹത്തിലുമെല്ലാം ഐക്യം രൂപപ്പെട്ടു വരുന്നത്. പുത്തൻ വസ്ത്രങ്ങളിട്ട് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അയൽവാസികളും ബന്ധുക്കളും സന്തോഷത്തിലാണെന്ന് ഉറപ്പുവരുത്തണം. അശരണരായ ആളുകളെ സഹായിക്കുക എന്നതാണ് പെരുന്നാളിൻ്റെ ആത്മീയ മധുരം. കൂടുതൽ തേജസ്സോടെ ആത്മസമർപ്പണത്തോടെ ശുദ്ധീകരിച്ച ഹൃദയവുമായി ജീവിക്കാൻ മനുഷ്യർക്കാകട്ടെ എന്ന ധർമ്മപ്പെടുത്തലുകൾ ഓരോ പെരുന്നാളും നൽകുന്നുണ്ട്. സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം, പുഞ്ചിരി, ഇതെല്ലാം നന്മകളാണ് എന്ന് പഠിപ്പിച്ച ആ ഒരു ഓർമ്മപ്പെടുത്തലുകൾ കൊണ്ടു നടക്കുന്ന വിശ്വാസികൾക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ ഒരിക്കൽ കൂടി നൽകിക്കൊണ്ട് നന്ദി, നമസ്കാരം.
1: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സെന്റ് തെരേസാസ് കോളേജ് മലയാളം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷഹർബാൻ UH നൽകിയ വലിയ പെരുന്നാൾ ദിന സന്ദേശം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിൽ നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമത മഴ ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമത മഴ ചൊരിയുമളവിതിളമിഴി

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒരിക്കൽ കൂടി 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ മൻഹർഷൽ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് KPM മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് കൊണ്ടോട്ടിയിലെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് കൺസൾട്ടന്റ് ആയിട്ടുള്ള ഡോക്ടർ ഷൈജലബു KP ആണ്. വെൽക്കം ഡോക്ടർ.
1: താങ്ക് യു.
0: അപ്പോൾ ഡോക്ടറെ, യൂഷ്വലി ആയിട്ട് നമ്മൾ ഈ കുട്ടികളിൽ എങ്ങനെ എപ്പോഴും എപ്പോഴും സിക്നെസ് കാണാറുണ്ട്. അപ്പോൾ എപ്പോഴും ഈ കുട്ടികൾക്ക് അസുഖമാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും കുട്ടികൾക്ക് അസുഖം വരുന്നത്?
1: യൂഷ്വലി പണ്ടത്തെ കുട്ടികളെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ കുട്ടികൾ ഒരുപാട് ഇങ്ങനെ ഫ്രീക്വൻ്റ്ലി ഇല്ലാണ്, അതേപോലെ അവരെന്നും ഹോസ്പിറ്റലാണ്. ഇത് ശരിക്കും നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവും. അത് കുട്ടികൾ ചെറുപ്പം മുതലേ നമ്മൾ നർച്ചർ ചെയ്യുന്ന ആ പിന്നെ രീതികളും, അതേപോലെ അതിൻ്റെ പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, എന്ത് ചികിത്സ ചെയ്യുന്നു, എന്ത് ഭക്ഷണം കൊടുക്കുന്നു, ഏത് രീതിയിൽ കുട്ടി ജീവിക്കുന്നു, എന്ത് ഹൈജീൻ കുട്ടി പാലിക്കുന്നു, ഇതെല്ലാം അതിന് ഘടകങ്ങളാണ്. പിന്നെ കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി മുതൽ പിന്നെ അതേപോലെ പോഷകാഹാരം മുതൽ ഒരുപാട് കാര്യങ്ങൾ ഇതിന് കാരണക്കാരനായിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിലിപ്പം നമ്മൾ കാണുന്ന ഇത്ര ഒരുപാട് കാരണങ്ങളിൽ മേജർ ഇഷ്യൂ ഇപ്പം നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ പിന്നെ വളരെ പെട്ടെന്നാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓവർ കൺസേൺ പാരൻസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നക്കാർ. ഓവർ കൺസേൺ ആണ് കുട്ടികളെ അമിതമായി ശ്രദ്ധിച്ച് അവരെ വയ്യാല കൂടിയിട്ട് അവർക്കൊരു ചെറിയൊരു പനി വന്നാൽ പോലും, ഒരു ചെറിയ ജലദോഷം വന്നാൽ പോലും ഉടനെ മരുന്ന് കൊടുത്ത് ഇവരെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റീനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള സമയം പോലും ഇവർ കൊടുക്കാതെ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു മേജർ റീസൺ ആയിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ അടുത്ത കാര്യം എന്താ വെച്ചാൽ, പ്രോട്ടീൻ ഇൻടേക്ക് അതേപോലെ നമ്മുടെ പോഷകാഹാരങ്ങളിലുള്ള കുറവാണ്. പോഷകാഹാരങ്ങൾ കുറവെന്ന് പറയുമ്പോൾ മുമ്പൊക്കെ നമ്മുടെ എല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു ഭക്ഷണമായിരുന്നു. ഇപ്പം നമ്മളൊരു ഒരു പിന്നെ ഷുഗർ ഒക്കെ കൂടുതൽ ഷുഗറി ഡയറ്റ്സ് ഒക്കെയാണ് ഇപ്പം നമ്മൾ കൂടുതൽ കുട്ടികൾക്ക് കൊടുക്കുന്നത്. പിന്നെ അമിതമായി ചോക്ലേറ്റ്സ് അതേപോലെ ഇത്തരം സംഗതികളൊക്കെ കൊടുക്കുന്നതോടുകൂടി ഇവർക്ക് ഇൻഫ്ലമേഷൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ ഇമ്മ്യൂണിറ്റി കുറയാനുള്ള ഫ്രീക്വൻ്റ്ലി പിന്നെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് ഒക്കെ ഇതുകൊണ്ട് വളരെ കൂടുതലായിട്ട് വരാറ്. പിന്നെ അതിൽ പിന്നെ പ്രധാനപ്പെട്ട ഘടകം ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്രീക്വൻ്റ്ലി നമ്മൾ പിന്നെ എന്തെങ്കിലും അസുഖം വരുമ്പോഴേക്ക് പെട്ടെന്ന് കൊടുക്കുന്നു എന്നുള്ളത്. ഇത് നമ്മുടെ പിന്നെ രാജ്യത്ത് മാത്രമേ ഇത് കൂടുതലായിട്ട് കാണുന്നുള്ളൂ, പുറത്തൊന്നും ഇത് അത്ര കൂടുതലല്ല. പിന്നെ പുറത്തൊക്കെ നമ്മൾ കാണാറുണ്ട് ഒരു ഒരു പാരസെറ്റമോളോ ആൻറ്റിബയോട്ടിക്സോ ഒക്കെ ഒന്നും വളരെ ഈസിലി അവൈലബിൾ ആയിരിക്കില്ല അവർക്ക്. അത് അവർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ല, അവർ ചെയ്യുന്നത് ഇത് പിന്നെ ഫ്രീക്വൻ്റ്ലി ഈ പിന്നെ നമ്മൾ പാരസെറ്റമോൾസ് ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും പനി വരുമ്പോൾ ഉടനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കും എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ വാങ്ങി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് കൊച്ചുങ്ങൾക്ക്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രോപ്പർ കോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യില്ല, ഇതിനെതിരെ റെസിസ്റ്റൻസ് നേടും. പിന്നെ അതേപോലെ തന്നെ ഇതിനെ കുറച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു അനദർ 5 years ഒക്കെ കഴിയുമ്പോഴേക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ കാലം ഏതാണ്ട് അവസാനിക്കാൻ പോവാണെന്നാണ് പല പ്രഗത്ഭരും പറയുന്നത് കേരളത്തിൽ കേട്ടോ. പുറത്തൊന്നും അത് ഉണ്ടാവില്ല, അതിന് പുറത്തൊന്നും ഇവരങ്ങനെ ഫ്രീക്വൻ്റ് യൂസ് പിന്നെ അലൗ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് അവർ കുറച്ചുകൂടി സേഫാണ്.
0: അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം കുട്ടികളുടെ ഹോസ്പിറ്റൽ വിസിറ്റ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും?
1: വളരെ ചെറുപ്പത്തിലെ ഈ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് വ്യക്തമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. വളരെ ചെറിയ കുട്ടികൾ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു ക്ലിനിക്കിൽ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ വെറും ജലദോഷം മാത്രമേ ഉള്ളൂ, വെറും ജലദോഷം. അവർ

0: വേണ്ടത് മെഡിസിൻ ആണ്.
1: മെഡിസിൻ
0: വേണ്ടെന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കി വിട്ടാലും അവരെന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു മെഡിസിൻ താ കുട്ടി രാത്രി അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അവർ ചെറിയൊരു ഒരു അവസ്ഥ പോലും സഹിക്കാനുള്ള ഒരു അവസ്ഥ ഒരു ഒരു അത് കുട്ടിയിൽ ഉണ്ടാക്കണം. അത് അത് ഉണ്ടാക്കിയാൽ മാത്രമേ അത് എലിമിനേഷൻ, നാച്ചുറൽ എലിമിനേഷൻ ആണല്ലോ, ഒരു പ്രകൃതിദത്തമായ ഒരു പുറന്തള്ളലാണ്. അതൊന്നും അങ്ങനെ ചികിത്സിക്കേണ്ട, ഈസിലി ചികിത്സിക്കേണ്ട ആവശ്യമില്ല. അത് ചികിത്സിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ട് ഉണ്ടാവണമെങ്കിൽ ഒന്നുകിൽ കഫ് കെട്ടോ അല്ലെങ്കിൽ ചുമ അല്ലെങ്കിൽ ശ്വാസം എടുക്കാനുള്ള പ്രയാസം, അങ്ങനെ ഭയങ്കര കൂടുതൽ അവസ്ഥകളിലേക്ക് കുട്ടി സഫറിങ്സ് വല്ലാണ്ട് കൂടുകയാണെങ്കിൽ മാത്രമേ ചികിത്സിക്കേണ്ടുള്ളൂ. അല്ലാതെ ഇത്രയും ചെറിയ സംഗതികൾ നമ്മൾ ചികിത്സിക്കാൻ മെനക്കെടരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെറിയ പനിയും. പനി ഒരിക്കലും ഒരു ഡിസീസ് അല്ലല്ലോ,
1: പനി
0: പനി ഒരിക്കലും ഡിസീസ് അല്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ഒരു ചാനലിന്റെ ഒരു പോസ്റ്റർ കണ്ടു, ഇത്ര 8000 കേസസ് പെർ ഡേ പനി വരുന്നു, പനി ഭയങ്കര മാരകമായി പടരുന്നു. ഇത് ശരിക്കും നമ്മുടെ നാട്ടില് ഒരു ഒരു ഒരു ഫിയർ ഫാക്ടർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ജനങ്ങളുടെ ഇടയിൽ. അതൊരു ഭയങ്കര വലിയ ഘടകമാണത്. ഇപ്പൊ നമ്മളിതിങ്ങനെ ഈ ചാനൽ ന്യൂസും അതേപോലെ പിന്നെ എന്ത് മീഡിയാസിലും നമുക്ക് മീഡിയ അവയർനെസ് കൂടുതലാണല്ലോ. ഇപ്പം ഈ മീഡിയ കൂടി ഇതിങ്ങനെ പനി പിന്നെ ആൾക്കാർ കൂടുന്നു, പനി വന്നിട്ട് മരിക്കുന്നു, ഈ വാർത്ത നമ്മളിങ്ങനെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇത് മീഡിയ ആൾക്കാരുടെ അവയർനെസ്സിന് വേണ്ടിയായിരിക്കും കൊടുക്കുന്നത്, പക്ഷേ ഇതൊരു നെഗറ്റീവ് പിന്നെ സൈഡും കൂടി ഇതിനുണ്ട്. ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറിയിട്ട് മൂപ്പരങ്ങൾ സേവ് ആവുന്നുണ്ട്. നമ്മൾ ഒരേ സംഗതി തന്നെ കുറേ ദിവസം കാണില്ലേ, എവറി ഡേ ഇത്രയും ഇന്ന് പനി മരണം പനി മരണം. അപ്പം എന്തു ആവാം എനി കേസ് ഓക്കെ. അപ്പം ഇത് ഇങ്ങനെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ പോയിട്ട് അങ്ങോട്ട് സേവ് ചെയ്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും എൻ്റെ ഫാമിലിയിൽ എൻ്റെ കുട്ടിക്കൊക്കെ ഒരു പനി വരുമ്പോൾ പിന്നെ ഞാൻ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള പനി മരണം എന്നുള്ള വാർത്തയും എൻ്റെ കുട്ടിയുടെ പനിയും തമ്മിൽ ഒന്നിങ്ങോട്ട് കണക്റ്റ് ആവും. ഇത് കണക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണ്ടാവാ ആ ഒരു ഫിയർ ഫാക്ടർ അങ്ങോട്ട് ക്രിയേറ്റ് ആയിട്ട് പിന്നെ അങ്ങോട്ട് പോവാണ്. ഇത് ഇതിനറിഞ്ഞോ അറിയാതെയോ പിന്നെ മീഡിയാസും പിന്നെ എല്ലാവരും ഇതിന് കാരണക്കാരനാവുന്നുണ്ട്. അപ്പൊ ഇതിന് ആവശ്യമുള്ള പരിഗണന നൽകുക, ആവശ്യമില്ലാത്ത പരിഗണന നൽകരുത്. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഈ ഫീവർ ഒരിക്കലും ഒരു അസുഖമായിട്ടല്ലല്ലോ. നമ്മുടെ ശരീരത്തിൽ ഒരു അണുക്കൾ കയറിയിട്ടുണ്ടെങ്കിലും ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ, നമ്മുടെ പ്രതിരോധ ശേഷി ഉണ്ടല്ലോ എല്ലാവർക്കും, ഈ പ്രതിരോധ ശേഷി നമ്മുടെ സർട്ടൻ കെമിക്കൽസ് റിലീസ് ചെയ്യുമ്പോൾ ഈ സർട്ടൻ കെമിക്കൽസ് എന്ത് ചെയ്യും, നമ്മുടെ പിന്നെ ബ്രെയിനിൽ ചെന്നിട്ട് അവിടെ പിന്നെ ഹൈപ്പോതലാമസിൽ ഒരു സെന്ററിൽ പിന്നെ ബോഡി ടെമ്പറേച്ചർ കൂട്ടാൻ ആവശ്യപ്പെടും. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ വരുന്ന വൈറസിനെ അല്ലെങ്കിൽ ബാക്ടീരിയസിനെ ഒക്കെ എതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം ചെയ്യുന്ന ഫസ്റ്റ് ഡിഫൻസ് മെക്കാനിസം ആണത്. കുറേ പിന്നെ കാര്യങ്ങൾ ഇതുകൊണ്ടുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഇത് ഒന്ന് നമ്മുടെ ഉള്ളിലുള്ള വൈറസിനെയും ബാക്ടീരിയസിനെയൊക്കെ ഇൻഫെക്ഷനെയൊക്കെ തടയാനും അതേപോലെ അവരുടെ ഓവർ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ അത് സഹായിക്കും. അതേപോലെ വൈറ്റ് ബ്ലഡ് സെൽസിനെ അത് ഒരു ബൂസ്റ്റ് ചെയ്യും, നമ്മുടെ പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്തിട്ട് അവർ കൂടുതൽ ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആക്കാൻ ശ്രമിക്കും. ഇതൊക്കെ ഫീവർ ഉണ്ടാകുമ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ബിഗിനിങ് സ്റ്റേജിൽ ഇപ്പൊ പനി വന്നു അത് മോണിറ്റർ ചെയ്യുക എന്നല്ലാതെ ഉടനെ മരുന്ന് കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരരുത്. ആ കൺസെപ്റ്റിലേക്ക് വരുന്നത് നമ്മൾ എന്തുകൊണ്ടായിരിക്കും, മുമ്പേ ഉള്ള നമ്മുടെ ഫിയർ ഫാക്ടർ അതിപ്പം പിന്നെ ഡേ ബൈ ഡേ ഇങ്ങനെ ക്രിയേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് ഇത്തരം പനി മരണങ്ങളൊക്കെ അമിതമായി വാർത്തയാവാൻ തുടങ്ങിയിട്ട് കുറച്ച്
1: വർഷങ്ങളായിട്ടുണ്ടാവുള്ളൂ.
0: മഴക്കാലം ഉള്ള കാലം മുതലേ മഴക്കാല രോഗങ്ങളും ഉണ്ട്, പക്ഷെ അത് ഇങ്ങനെ ന്യൂസായിട്ട് പബ്ലിഷ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും കൂടി ജനങ്ങളുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ഈ ഫിയർ ഫാക്ടർ ഉണ്ടാക്കിയിട്ട് അതാണ് ഈ കൊച്ചുങ്ങളെ അമ്മമാര് അച്ഛന്മാര് കൂടുതൽ വേഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് ബ്രിങ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ കാണുന്നത്.
1: അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടെ ഇങ്ങനെ കുട്ടികളിൽ ഈ അസുഖം വരുന്നത് ഇത് നോർമൽ ആണോ?
0: തീർച്ചയായിട്ടും. അതായത് നമ്മൾ പിന്നെ വളരെ ചെറിയ കുട്ടികൾ, അതായത് ഇൻഫൻറ്റ് സ്റ്റേജ് കുട്ടികളിൽ ഒരു 6 to 8 അല്ലെങ്കിൽ 10 times ഒക്കെ പെർ ഇയർ ഇൻഫെക്ഷൻസ്, അതായത് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരിക എന്നുള്ളത് അതൊരു ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല. പക്ഷേ അതേപോലെ നമ്മുടെ ഏജ് അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച് അതൊരു 6 times അല്ലെങ്കിൽ 5 to 6 times വരെയൊക്കെ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് ഒരു ടീനേജ് പ്രായമാകുമ്പോഴേക്ക് ഒരു 2 to 3 times ഇൻ എ ഇയർ എന്നൊരവസ്ഥയിലേക്ക് അതിങ്ങനെ കുറഞ്ഞ് വരും. അപ്പോൾ അതോടുകൂടിയ ഇമ്മ്യൂണിറ്റി ഒക്കെ നന്നായിട്ട് ഡെവലപ്പ് ആയി വരുള്ളൂ. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ചെറുപ്പത്തിൽ ഒരു 8 to 10 times കുട്ടികൾക്ക് അല്ലെങ്കിൽ 6-7 times ഒക്കെ ഇയർലി ബുദ്ധിമുട്ടുകൾ അസുഖങ്ങൾ വരുന്നുണ്ട്. അത് വരുന്നത് നോർമലും ആണ്. പക്ഷെ നമ്മൾ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇടപെട്ടിട്ട് നമ്മൾ അതിന് മരുന്ന് കൊടുത്ത് നമ്മൾ പിന്നെ കാത്തു നിന്ന് മാറാവുന്ന, അതായത് മോണിറ്റർ ചെയ്തിട്ട് മാറാവുന്ന കാര്യങ്ങൾ പോലും നമ്മൾ മോണിറ്റർ ചെയ്യാതെ വളരെ പെട്ടെന്ന് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 8 to 10 times വരുന്ന അത്രയും ഇമ്മ്യൂണിറ്റി കൂടാനാണ് ശരീരം അത്തരം ഇൽനെസ് തരുന്നത്. ഓരോ പ്രാവശ്യം കുട്ടിക്ക് ഇൽനെസ് വരുമ്പോഴും ഇമ്മ്യൂണിറ്റി ഇങ്ങനെ കൂടി കൂടി വരിക ചെയ്യുക. പക്ഷേ ഇത് നമ്മൾ വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യുന്നതോടുകൂടി ഇമ്മ്യൂണിറ്റി

0: വിൽ ബി ഡൗൺ, ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരും. ഇത് ഇൻ ഫ്യൂച്ചർ കുട്ടികളിൽ പിന്നെയും പിന്നെയും പിന്നെയും അസുഖങ്ങൾ വരാനൊരു കാരണക്കാരനായിട്ടും മാറാറുണ്ട്.
1: ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവാണെന്ന് പൊതുവേ കേൾക്കാറുണ്ട്. അതായത് പണ്ടത്തെ ജനറേഷനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്നത്തെ ജനറേഷനിൽ ഇമ്മ്യൂണിറ്റി കുറവാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള മെയിൻ കാരണം എന്താണ്?
0: പണ്ടത്തെ ജനറേഷനും ഇപ്പോഴത്തെ ജനറേഷനും തമ്മിൽ ശരിക്കും അങ്ങനെ ഒരു ഹ്യൂജ് ഡിഫറൻസ് അല്ല. സ്റ്റിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങൾ നമ്മൾ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. ഒന്നാമത് നമ്മൾ പിന്നെ നമ്മുടെ കൊച്ചുങ്ങൾ ഇപ്പോൾ ആകെ 4 സ്റ്റെപ്പാണ് വയ്ക്കുന്നത്. 2 സ്റ്റെപ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങും, 2 സ്റ്റെപ്പ് വണ്ടിയുടേത് സ്കൂൾ ബസ്സിൻ്റെത് കയറും. അതല്ലാതെ ഇവർ നടക്കുന്നില്ല, ഓടുന്നില്ല, ഒരു ആക്ടിവിറ്റീസും ഫിസിക്കലി ഇവർക്കില്ല. പക്ഷെ പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല, പണ്ട് ഫുള്ള് പുറത്തായിരുന്നു. ഇപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അടിച്ച് വീട്ടിലേക്ക് കയറ്റണം. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല, അപ്പോൾ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്തേക്ക് ഇറക്കേണ്ട അവസ്ഥയിലാണ്. ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നില്ലല്ലോ. ഔട്ട്ഡോർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനുള്ള ഒരു മേജർ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. അതൊന്നും ഇപ്പോഴത്തെ കുട്ടികളിലും പണ്ടത്തെ കുട്ടികളിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇപ്പം ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നാച്ചുറലി ഇമ്മ്യൂണിറ്റി അവർക്ക് കുറവാണ്. പിന്നെ രണ്ട് അടുത്ത വിഷയം എന്താണെന്ന് വെച്ചാലും പണ്ടത്തെ പോലെയല്ല, പണ്ടത്തെക്കാളും കൂടുതലായിട്ട് ഇപ്പം അമിതമായി ഷുഗറി പ്രൊഡക്ട്സ്, ഒരുപാട് ഷുഗറി പ്രൊഡക്ട്സ്, അത് റിഫൈൻ കാർബ്സ് ബിസ്ക്കറ്റ് പോലെ, അല്ലെങ്കിൽ ഐസ്ക്രീം, ഇപ്പം ചോക്ലേറ്റ്, അതേപോലെ വേറെ ഒരുപാട് പേര് പറയുകയാണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ടാവും. അപ്പോൾ ഓവർ ഷുഗറി ആയിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ അമിതമായി ഉപയോഗിക്കുന്നതോടുകൂടി ഇവർ ഇൻഫ്ലമേഷൻ ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനൊക്കെ അത് സ്കോപ്പ് കൂടുതലുണ്ടാക്കും, ഇത്തരം ഇൻഫ്ലമേഷൻസ് ഒക്കെ കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരുന്നാൽ. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ പോഷകാഹാരക്കുറവാണ്. അതായത് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റാണ് പ്രശ്നം. പോഷകാഹാരക്കുറവ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാലൻസ്ഡ് ആയിരിക്കില്ല. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കഴിക്കും, അത് മാത്രം കഴിച്ചുകൊണ്ടിരിക്കും. ബാലൻസ്ഡ് ആയിരിക്കണം ഡയറ്റ്. നമ്മളിപ്പം സമീകൃത ആഹാരം എന്നൊക്കെ സ്കൂളിൽ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ, എല്ലാ ഭക്ഷണങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു മീലായിരിക്കണം നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അത് ശരിക്കും നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 6 മാസം വരെ നമ്മൾ ഇപ്പം മലപ്പാല് മാത്രം കഴിഞ്ഞ് 1 ഇയർ വരെ സെമി സോളിഡ് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണം കഴിച്ച് ഒരു 2 ഇയേഴ്സ് കൊണ്ട് നമ്മളെല്ലാം കഴിച്ച് ശരിക്കും പറയപ്പെടുന്നതെന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ ഭക്ഷണക്രമം തീരുമാനിക്കപ്പെടുന്നതന്നെ ഫസ്റ്റ് 2 ഇയേഴ്സിൻ്റെ ഉള്ളിലാണെന്നാണ്. അപ്പം നമ്മൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കുട്ടികളെ നർച്ചർ ചെയ്ത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും കുട്ടികൾ ഒറ്റക്ക് മിടുക്കന്മാരാവില്ല. ബാക്കി ഇത് പിന്നെ ജീവജാലങ്ങളുടെ കുട്ടികളും ഒറ്റയ്ക്കാണ് പിന്നെ ബാക്കിയെല്ലാം ചെയ്ത് അവർ റെഡിയായി വരും. മനുഷ്യനെ നമ്മൾ എത്രത്തോളം അത് കറക്റ്റായി നന്നാക്കി എടുക്കുന്നു അത്രത്തോളം നന്നായി വരും. കുട്ടികൾ ഒറ്റയ്ക്ക് മിടുക്കരാവില്ല, നമ്മൾ മിടുക്കരാക്കിയേ പറ്റുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനും അവരുടെ ഭക്ഷണമൊക്കെ റെഡിയാക്കാനും അവരുടെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസൊക്കെ കറക്റ്റ് ചെയ്യാനും ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വന്നാൽ മേ ബി കുറച്ച് വർഷം കൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പ്രയാസങ്ങളെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും.
1: പുറം രാജ്യങ്ങളിൽ പലർക്കും മെഡിസിൻസ് ഒന്നും പെട്ടെന്ന് കിട്ടാറില്ല. അതായത് ഒരു ഡോക്ടറെ കാണാൻ തന്നെ അവർ മാസങ്ങളോട് അപ്പോയിൻമെന്റ് ഒക്കെ എടുത്തിട്ടാണ്, വെയിറ്റ് ചെയ്തിട്ടാണ് കാണാറ്. അപ്പൊ അതെന്താണ് അങ്ങനെ?
0: അതൊരു വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും അത് പിന്നെ എല്ലാവരും അതിനെപ്പറ്റി ചോദിക്കാറുണ്ട്. പിന്നെ പുറത്തെന്താ അത്ര ഹെൽത്ത് സിസ്റ്റം മോശമാണല്ലോ. അത് മോശമായിട്ടല്ല. ഇത് ശരിക്കും അതിന് നമ്മൾ പറയുകയാണെങ്കിൽ ഒരാൾക്ക് മീൻ പിടിച്ചു കൊടുക്കുന്നതിന് പകരം അയാളെ മീൻ പിടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയില്ലേ, ആ ഒരു സിസ്റ്റത്തിലേക്കാണ് അത് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവരിപ്പോൾ എനിക്ക് ഒരു ഒരു പേഴ്സണലി ഒരു അനുഭവം ഉണ്ട്. ഞാൻ എൻ്റെ ഒരു പേഷ്യൻ്റ് ഒരു സംബന്ധം പറഞ്ഞു, ഇവർക്കൊരു രാത്രി 12 o'clock രാത്രി അവിടുന്ന് US അവർ പനി വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, എമർജൻസിയിൽ അവരെ പിന്നെ ഇരുത്തി. പിറ്റേന്ന് ഉച്ചയ്ക്ക് 12 o'clock അപ്പോയിൻമെൻ്റ്, അതുവരെ അവിടെ എമർജൻസിയിലെ കുട്ടീനെ ഇരുത്തിയേക്കുവാണ്. അപ്പോൾ ഇവരിങ്ങനെ ഫീവർ മോണിറ്റർ ചെയ്യും. ഫീവർ മോണിറ്റർ ചെയ്ത് ഇങ്ങനെ നിൽക്കും. പിന്നെ വല്ലാണ്ട് കൂടുമ്പോൾ ഇവരിങ്ങനെ തുടയ്ക്കും എന്നല്ലാണ്ട് ഒരു മെഡിസിനും കൊടുത്തില്ല. പിറ്റേന്ന് ഉച്ചയ്ക്ക് പിന്നെ 12 o'clock അപ്പോയിൻമെൻറ്റ് ടൈമിൽ ഇവർ കയറി കണ്ടപ്പോൾ ആ ഡോക്ടർ പിന്നെ ചെക്ക് ചെയ്തപ്പം ഫീവർ വാസ് ഡൗൺ, കുറച്ചുകൂടി നന്നായിട്ട് ഫീവർ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ, നിങ്ങളിനി ചികിത്സിക്കേണ്ട ആവശ്യമില്ല, ഇത് അങ്ങനെ തന്നെ കുറഞ്ഞോളും, ബാക്കി വീട്ടിൽ പോയി മാറിക്കോളും, നിങ്ങൾ പോയിക്കൊന്നാണ് അവർ ഒരു മെഡിസിനും കൊടുക്കാതെ അവരെ പറഞ്ഞു ഇവിടെ ചെയ്തു. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ കുടുംബക്കാർ ഹോസ്പിറ്റൽ അടിച്ച് തകർക്കൂലേ. ഇത് എൻ്റെ കൊച്ചിന് പനി വന്നിട്ട് മരുന്ന് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അത് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അതായത് ആക്ടിവേറ്റ് ആവുകയും ഈ പനി എന്ന് പറയുന്ന സംഗതി നമ്മുടെ പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബിൽഡ് ചെയ്യാനാണെന്നും അതേപോലെ നമ്മുടെ വൈറസിനെയും ബാക്ടീരിയക്കെതിരെയും ഫൈറ്റ് ചെയ്യാനാണും എന്നുള്ള ആ ഒരു വിവരം വളരെ വ്യക്തമായി ആ പേഷ്യൻറ്റിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അവർ ചെയ്തത്. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ പനിച്ചിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു ആ പേഷ്യൻറ്റോട്. ആ പിന്നെ കുറേ കാലം ഞാൻ പിന്നെയും പനി, ചെറിയ പനിയൊക്കെ വന്നായിരുന്നു. അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. ഇല്ല, പിറ്റേന്ന് ഉച്ചയാകുമ്പോഴേക്ക് വീട്ടിൽ പോയാൽ തന്നെ വീട്ടിലിരുന്നാൽ തന്നെ മാറുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇത്തരം ഒരു അവയർനെസ് കൊണ്ടുവന്നാൽ മാത്രമേ ഈ ഫ്രീക്വൻ്റ്ലി ഹോസ്പിറ്റലൈസേഷൻ എന്ന പരിപാടി, അതായത് എന്തിനും ഏതിനും നമ്മളിങ്ങനെ ചികിത്സ തേടിപ്പോകുന്നൊരവസ്ഥ, തേടിപ്പോയി കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് ചികിത്സ തരുമല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഡോക്ടർമാരെ കുറ്റം പറഞ്ഞിട്ട് ഇതിനൊരു കാര്യമില്ല. ഇത് പബ്ലിക് അവയർനെസ് എന്നെ ഇതിന് മാർഗമുള്ളൂ. നമ്മൾ

0: ഡോക്ടർമാരുടെ അടുത്ത് പോയി, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നേരം മരുന്ന് കിട്ടിയില്ലെങ്കിൽ, ഇന്ന് രാവിലെ മരുന്ന് കഴിച്ച് ഉച്ചയാകുമ്പോഴേക്കും മാറിയിട്ടില്ലെങ്കിൽ ഇവന്മാർ ഡോക്ടർമാർ ചീത്തറിയാണ്. അങ്ങനെയല്ല സിസ്റ്റം വേണ്ടത്. ഇതിന് അനുകൂലമായിട്ട് ഇത് എങ്ങനെയാണോ ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ജനങ്ങളുടെ ഇടയിൽ തന്നെ സ്ട്രോങ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. എന്നാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ കൊച്ചുങ്ങളും രക്ഷപ്പെടുള്ളൂ.
1: അപ്പോൾ പനി വന്നാൽ ഡോക്ടർ പറയുന്നത് എന്താണ്? ഒട്ടും ചികിത്സ

0: പിന്നെ എവറി 3 hours 6 hours ഒക്കെ കൂടുമ്പോൾ മോണിറ്റർ ചെയ്ത് പിന്നെ ടെമ്പറേച്ചർ എഴുതി വെച്ച് അത് വല്ലാണ്ട് കൂടുവാണെങ്കിൽ, അതായത് ഇപ്പോൾ 1 or 2 മേലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വേണം. അതും ഏജ് വൈസ് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഇൻഫൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇത്രയും വളരെ ടെമ്പറേച്ചറിലേക്ക് വരാൻ പാടില്ല, അതിന് മുമ്പ് തന്നെ നമ്മൾ അറ്റൻഷൻ കൊടുക്കണം. കുറച്ചുകൂടി ഏജ് കൂടിയതൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു പിന്നെ ടീനേജ് ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് ഒന്നുകൂടി വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഏജും കുട്ടിയുടെ സാഹചര്യം ഒക്കെ അനുസരിച്ച് നമ്മൾ അതിനെ പരിഗണിക്കണം. അത് മോണിറ്റേർഡ് ആയിരിക്കണം എന്നുള്ളതാണ്, അല്ലാതെ അന്ധമായി കൊടുക്കരുത് എന്നല്ല. പക്ഷേ നമുക്ക് കുട്ടിയുടെ അവസ്ഥകൾ നോക്കിയിട്ട്, അതായത് പിന്നെ കുട്ടി ഭയങ്കര ക്ഷീണമുണ്ട്, പിന്നെ കുട്ടി അതേപോലെ ഒട്ടും ഭക്ഷണം കഴിക്കുന്നില്ല, അതേപോലെ മേലൊക്കെ എന്തെങ്കിലും തടിച്ചു പൊങ്ങി വരുന്ന അവസ്ഥയുണ്ട്, അതേപോലെ കുട്ടിക്ക് അസോസിയേറ്റഡ് ആയിട്ട് കഫക്കെട്ട്, പനി, ഇങ്ങനെ പിന്നെ ചുമ, ഇത്രയും കൂടുതൽ ഭയങ്കര പ്രയാസങ്ങളൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യാനേ പാടില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് അറ്റൻഷൻ കൊടുക്കണം, മെഡിസിൻ കൊടുക്കണം. ഇതല്ലാത്ത കേസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കുഴപ്പമൊന്നും ഇല്ലാത്ത കേസ് ഈ പറഞ്ഞ ഇമ്മീഡിയറ്റ് പിന്നെ അറ്റൻഷൻ കൊടുക്കേണ്ട ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, ചെറിയൊരു പനിയേ ഉള്ളൂ എങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇടപെടുന്നത് കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാനേ സഹായിക്കുള്ളൂ, കൂട്ടാൻ സഹായിക്കില്ല.
1: ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് വരെ നമ്മൾ അത്ര കുഴപ്പങ്ങൾ അത്ര അസുഖങ്ങളൊന്നും അവർക്ക് അത്ര കാണാറില്ല. പക്ഷെ എന്നാൽ സ്കൂളിൽ പോയി തുടങ്ങിയത് തൊട്ടിട്ട് അവർക്ക് ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഓരോ അസുഖങ്ങളും വരുവാണ്. അതെന്താണ് അതിന് പിന്നിലെ റീസൺ?
0: ഒരുപാട് കുട്ടികളുടെ പാരൻസ് ചോദിക്കുന്ന ചോദ്യം തന്നെ അതെന്താ, സ്കൂളിൽ പോയാൽ ഇങ്ങനെ അസുഖങ്ങളായിട്ട് വരുന്നത്? അത് സ്കൂളിൽ പോയിട്ട് വരുന്നതല്ല, അവരുടെ ഇമ്മ്യൂണിറ്റി ഫുള്ളി ഡെവലപ്ഡ് അല്ല, ആ അവസ്ഥയിലാണ് അവർ സ്കൂളിൽ പോയി തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്രോസ് ഇൻഫെക്ഷൻസ് വരുമ്പോൾ വേറെ എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ ഈ കുട്ടീനെ ബാധിക്കും. ഓക്കെ, നല്ലതാണോ എന്ന് വെച്ചാൽ ഇതൊരു കണക്കിന് നല്ലതാണ്. ഈ ആ ക്രോസ് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതോടെ കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാൻ അത് കാരണക്കാരനാവും. അതിങ്ങനെ പിന്നെ 1, 2, 3 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ അങ്ങനെ വരുമായിരിക്കും. വന്ന് കുറച്ച് പ്രാവശ്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് പിന്നെ അങ്ങനെ വരാണ്ടാവുകയും ചെയ്യും. അല്ലാതെ ഒരു പ്രാവശ്യം സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടി പിന്നെ പിന്നെ തീരെ അങ്ങനെ സ്കൂളിൽ പോയാൽ പ്രശ്നമുണ്ടെന്ന് വെച്ചിട്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് വന്നിരുന്നു, പിന്നെ ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസുഖങ്ങൾ വരുന്നുണ്ട്, ഇപ്പോൾ സ്കൂളിൽ പറഞ്ഞേക്കാറില്ല എന്ന് പറഞ്ഞിട്ട്, അതൊന്നും അതിന് പരിഹാരമല്ല. അത് ഇടയ്ക്കിടയ്ക്ക് വന്നോട്ടെ, വന്ന് കുറച്ച് കഴിയുമ്പോൾ അതിനുള്ള ചികിത്സ ചെയ്തിട്ട് കുറച്ച് കുറച്ച് കഴിയുമ്പോഴേക്ക് ഇവരുടെ ആ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് മെല്ലെ മെല്ലെ ഈ അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞു വന്നോളൂ.
1: ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടികൾക്ക് ഓരോ അസുഖം വരുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ?
0: തീർച്ചയായിട്ടും ഉണ്ടാവാം. അതിലൊരു ഇപ്പം ഞാൻ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേജർ തിങ് ആണ് നമ്മളെ അഡിനോയിഡ്, കുട്ടികളുടെ അഡിനോയിഡ് അല്ലെങ്കിൽ ടോൺസിലിൻ്റെ ഇഷ്യൂസ് ഒക്കെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ഒരു മെയിൻ റീസൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഈ ഫ്രീക്വൻറ്റ് ഇൽനെസ് ആണ്. ഇടയ്ക്കിടയ്ക്ക് പനി, ചുമ, കഫക്കെട്ടൊക്കെ വരാൻ അലർജി വരുന്ന കുട്ടികളാണ്. അപ്പോൾ അഡിനോയിഡ്സ് ഒരു 14 വയസ്സോടുകൂടി 12-13 വയസ്സോടുകൂടിയൊക്കെ അത് ഓട്ടോമാറ്റിക്കലി ചുരുങ്ങിപ്പോകും. അത് ടീനേജ് കഴിഞ്ഞാൽ കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ഡെവലപ്പ് ആവുകയും ചെയ്യും, അതോടുകൂടി അത് വേണ്ട. അപ്പോൾ അൺഡെവലപ്പ് ചെയ്യാത്ത ഇമ്മ്യൂണിറ്റിയിൽ കുട്ടികൾക്ക് ഉള്ളൊരു ആഡഡ് സെക്യൂരിറ്റി ആണല്ലോ ഈ അഡിനോയിഡ് ഗ്രന്ഥി. കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത സംഗതിയല്ലല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇതിങ്ങനെ വലുതായി വലുതായി വലുതായി കൊണ്ടിരിക്കും. അതുകൊണ്ട് കുട്ടികൾക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടുകൾ വരാം. അത് ആദ്യം ഈ പനിയും കഫക്കെട്ടും ഒക്കെ വന്നിട്ടാണ് അഡിനോയിഡ് ഗ്രന്ഥിയൊക്കെ വലുതാവുന്നത്. പിന്നെ എന്തുണ്ടാവും, ഇതിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് അതിന് പിന്നെ വലുതായി വലുതായി അതിന് ഇൻഫ്ലമേഷൻ വന്ന്, അതിന് ബുദ്ധിമുട്ട് വന്ന്, ഇൻഫെക്ഷൻ വന്ന്, അതുകൊണ്ട് പിന്നെ രണ്ടാമത് പനി വരാൻ തുടങ്ങും. അപ്പോൾ ആദ്യം പനി കൊണ്ട് അഡിനോയിഡ്സ് വലുതായി, പിന്നെ അഡിനോയിഡ്സ് ഇൻഫെക്റ്റഡ് ആയിട്ട് പിന്നെ പനി വരാൻ തുടങ്ങി. ഇതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ തുടരും. ഇതേപോലെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് പനി വന്നാൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നെ അഡിനോയിഡ്സിനെ മാത്രം നമ്മൾ പിന്നെ ചികിത്സിക്കുന്നതിന് പകരം അത് ഇത്തരം അലർജികളും ഇടയ്ക്കിടയ്ക്ക് വരുന്ന പിന്നെ എന്താ പറയുക അവിടെ കുട്ടികളുടെ അസുഖങ്ങളും ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളിലേക്ക് പോകാണ്ട് തന്നെ സഹായിക്കാൻ പറ്റും.
1: ഇപ്പം ഡോക്ടേഴ്സ് ഭയങ്കര പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന എന്തെങ്കിലും പ്രവണത ഉണ്ടോ?
0: തീർച്ചയായിട്ടും അത് ഡോക്ടറുടെ കുഴപ്പമല്ല, അത് ശരിക്കും പിന്നെ പാരൻസിൻ്റെ കുഴപ്പമാണ്. പാരൻസിൻ്റെ ഈ അമിതമായിട്ടുള്ള പിന്നെ ഓവർ കെയറും ഇവരുടെ അമിതമായ ആ പേടിയും ഒക്കെയാണ് ഡോക്ടർമാരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്ന പലരും, പല ഡോക്ടർമാരും ഇത് ചെയ്തു പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ രാവിലെ ഫീവറായിട്ട് വന്നാൽ ഉച്ചയാകുമ്പോഴേക്കും അവർക്ക് പനി മാറിയിരിക്കണം, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ആക്ഷൻ കിട്ടണം, വളരെ പെട്ടെന്ന് അസുഖം മാറണം. അത് അതിൻ്റെ ഒരു നാച്ചുറൽ കോഴ്സ് റൺ ചെയ്യാൻ പോലും ഇവർ സമ്മതിക്കില്ല, അല്ലെങ്കിൽ കുറ്റം ഡോക്ടർക്കായിരിക്കും. അങ്ങനെ ഒരു വലിയ വിഷയമുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ പിന്നെ പല ഡോക്ടർമാരും ഞാനൊക്കെ ഉൾപ്പെടെ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഇവർ വന്നു കഴിഞ്ഞാൽ ടൈം എടുക്കുന്നൊന്നും നോക്കാറില്ല, അവർക്ക് വ്യക്തമായി നിർദ്ദേശം കൊടുത്ത് പിന്നെ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ചിഞ്ഞിപ്പ് ചികിത്സ വേണ്ടെങ്കിൽ അത് വേണ്ട, നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിടാറുണ്ട്. പക്ഷേ എല്ലാവരും അങ്ങനെ ടൈം എടുത്ത് ചെയ്തോളണമെന്നില്ല. പക്ഷേ ഇതിന് പിന്നെ ഡോക്ടർമാരുടെ കുഴപ്പത്തെക്കാളും കൂടുതൽ പബ്ലിക്കിൻ്റെ കുഴപ്പമാണ് ഇത്തരം പ്രശ്നങ്ങളിൽ നമ്മൾ കാണുന്നത്. എന്നാൽ അവർക്ക് ഒട്ടും ക്ഷമയില്ലാത്ത ഒട്ടും ഒന്നിനും ക്ഷമയില്ലാത്ത ഒരു സമൂഹമാണ് ഇന്നിപ്പം വളർന്നു വരുന്നത്. അതുകൊണ്ടാണ് ഈ കൊച്ചുങ്ങൾ

0: ഇത്തരത്തിൽ പ്രയാസപ്പെടുന്നു.
1: അപ്പം ഡോക്ടർ പറഞ്ഞല്ലോ ഈ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നതാണ് ഈ അഡനോയിഡ് വലുതാവാനുള്ള കാരണമെന്ന്. അപ്പോൾ ഇങ്ങനെ അഡനോയിഡ് വലുതായാൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്?
0: ഒരുപാട് പ്രശ്നങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഞാനിതിൽ കണ്ടതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ കുട്ടികളുടെ പിന്നെ മുഖമൊക്കെ മാറി ഷെയ്പ്പൊക്കെ മാറിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മുമ്പ് എൻ്റെ അടുത്തൊരു കൊച്ചിനെ ഒരമ്മ കൊണ്ടുവന്നപ്പോഴേ ശരിക്കും അത് കേട്ടിട്ട് സങ്കടം വന്നു. അപ്പോൾ ആ അമ്മ പറഞ്ഞത് ആ മോള് പിന്നെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വരാറില്ല, ഫാമിലിയിൽ ഫോട്ടോ എല്ലാവരും പോസ് ചെയ്യുമ്പോൾ അവളും പുറകെ മെല്ലെ മെല്ലെ ബാക്കോട്ട് പോകുന്നതാണ്. അവർ പല്ലൊക്കെ ഒന്തിയിട്ട് നല്ലോണം മുഖമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും അഡനോയിഡ്സ് നമ്മൾ 14 ഇയേഴ്സ് ആകുമ്പോൾ ചികിത്സിച്ചിട്ടില്ലെങ്കിലും തന്നെ പോകും, ദാറ്റ് ഷുവർ. പക്ഷെ അത് അത്രയും കാലം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് ഇത്തരം കുട്ടികളുടെ മുഖമൊക്കെ മാറി അവരുടെ സെൽഫ് കോൺഫിഡൻസ് തന്നെ അവർക്ക് ആത്മവിശ്വാസം തന്നെ അതില്ലാത്തൊരവസ്ഥയിലേക്ക് അവരെ തകർത്തൊളിയത്. ഞാൻ ഒരുപാട് വിഷയങ്ങൾ ഇതുകൊണ്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച് ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ ബാധിക്കുന്ന ഒരു വിഷയം ഇതാണ്. അപ്പോൾ അത് അത്തരം കുട്ടികൾ വായ തുറന്നുറങ്ങുന്ന കുട്ടികൾ, കുറുക്കം വലിക്കുന്ന കുട്ടികൾ, സ്ഥിരമായി മൂക്കടപ്പ് ഉണ്ടാകുന്ന കുട്ടികൾ, അഡനോയിഡ്സ് മാത്രമല്ല ഇത്തരം എന്ത് കുഴപ്പങ്ങളുള്ള കുട്ടികൾക്കും ഇത്തരം ബുദ്ധിമുട്ടുകൾ വരാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവും. നേസൽ പോളിപ്സ്, മൂക്കിലുള്ള ദശ, അതേപോലെ ടെർബിനേറ്റ് സ്വെല്ലിങ്, അതേപോലെ എന്തെങ്കിലും ഫോറിൻ ബോഡി, അതേപോലെ ഫ്രീക്വൻ്റ് ആയിട്ട് അലർജി, അതേപോലെ സൈനസൈറ്റിസ്, പിന്നെ അതേപോലെ ടോൺസിലൈറ്റിസ്, അതേപോലെ റിക്കറൻ്റ് ഇൻഫെക്ഷൻസ്, പിന്നെ അതേപോലെ പിന്നെ നമ്മൾ പാലം വളവ്, DNS ഡീവിയേറ്റഡ് നാസൽ സെപ്റ്റം, ഇതൊക്കെ മൂക്കടപ്പുണ്ടാക്കാം. ഈ മൂക്കടപ്പുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ വായ തുറന്നുറക്കാം. ഈ വായ തുറന്നുറങ്ങുന്ന കാര്യം നമ്മൾ ഇത്തരം ഷേപ്പ് മാറുന്ന, അതേപോലെ മുഖമൊക്കെ മാറുന്ന, പല്ലുന്തുന്ന അവസ്ഥയിലേക്ക് എത്തും. അത് കുട്ടികളുടെ ആത്മവിശ്വാസത്തെ പ്രതികൂലമായി ബാധിക്കും. അത് അവരെ അവർ ശരിക്കും അവർ പബ്ലിക്കലി അവർ ഉൾവലിഞ്ഞ് ഉൾവലിഞ്ഞ് പോകും. അതായത് അവർക്ക് പുറത്തൊരാളെ ഫേസ് ചെയ്യാനുള്ള ആത്മവിശ്വാസം തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ഞാൻ കണ്ടതിൽ അഡനോയിഡ്സിൻ്റെ പ്രശ്നം, അതേപോലെ ഒരു മൂക്കടച്ചിട്ട് വായ തുറന്നുറങ്ങുന്നതിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ കണ്ടത് ഇതാണ്.
1: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ സൗഖ്യം പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. ഇന്ന് സൗഖ്യ പരിപാടിയിൽ നമ്മളോടൊപ്പം ചേർന്നത് KPM മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് കൊണ്ടോട്ടിയിലെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് കൺസൾട്ടന്റ് ആയിട്ടുള്ള ഡോക്ടർ ഷൈജലബു KP ആണ്. എങ്ങനെ കുട്ടികളിൽ നിന്ന് അസുഖങ്ങൾ പെട്ടെന്ന് പ്രിവെന്റ് ചെയ്യാമെന്നും ഹോസ്പിറ്റൽ കേസുകൾ എങ്ങനെ കുറയ്ക്കാമെന്നൊക്കെ നമുക്ക് വളരെ വിശദമായിട്ടാണ് പറഞ്ഞു തന്നത്. വളരെയധികം നന്ദി. താങ്ക് യു.
0: റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കൾക്ക് ഇതുവരെ കേട്ടിരുന്നതിന് വളരെ നന്ദി. ഇത്തരം കുട്ടികളെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റൽ വിസിറ്റൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതേപോലെ കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങുമ്പോഴാണല്ലോ അസുഖങ്ങളെല്ലാം തുടങ്ങി വരുന്നത്, ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇത് കുറയ്ക്കാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. നന്നായിട്ട് ഹൈജീൻ പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കുട്ടികൾ സ്കൂളിൽ വിട്ട് വന്നാലൊക്കെ നന്നായാലും സോപ്പിട്ടിട്ട് കൈ കഴുകാൻ ഉറപ്പ് വരുത്തുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശേഷം പിന്നെ ടോയ്ലറ്റിൽ പോയി വന്നതിന് ശേഷമൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കൈ കഴുകാൻ ശ്രമിക്കുക. പിന്നെ പ്രോപ്പർലി ഹൈഡ്രേറ്റഡ് ആവുക, നല്ലോണം വെള്ളം കുടിക്കുക. പിന്നെ അതേപോലെ തന്നെ നന്നായിട്ട് പോഷകാഹാരം, ബാലൻസ്ഡ് ഡയറ്റ്, സമീകൃത ആഹാരം കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അവരുടെ വിറ്റാമിൻ ഡി ഒക്കെ പ്രോപ്പറാണോ എന്ന് ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ ഇവർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസൊക്കെ പ്രോപ്പറാണോ എന്ന് ഉറപ്പ് വരുത്തുക. കുട്ടികൾ നല്ലോണം പുറത്തിറങ്ങി നന്നായിട്ട് കളിക്കട്ടെ, അതോടെ അവരുടെ ഇമ്മ്യൂണിറ്റി കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക. പിന്നെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ കൂടെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പം പിന്നെ സ്ക്രീൻ ടൈംസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ പ്രോപ്പർലി നേരത്തെ ഉറങ്ങുന്നത് ഒട്ടും കാണാറില്ല. അവർ മൊബൈലിലൊക്കെ നോക്കിയിരുന്ന് TV കണ്ടിരുന്ന് ലേറ്റ് നൈറ്റ് ഉറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് പോകാറുണ്ട്. അതും കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കുറയാനൊരു പ്രധാനപ്പെട്ട കാരണം കാരണം അതുകൊണ്ട് പ്രോപ്പർ സ്ലീപ്പ് ഉണ്ടോ എന്നും കൂടി ഉറപ്പുവരുത്തുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കുട്ടികളിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പ്രയാസങ്ങൾ ഒരു പരിധിവരെ ഇല്ലാണ്ടാക്കാൻ സാധിക്കും.
2: സൗഖ്യം, ആരോഗ്യം നമ്മളിലൂടെ.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ഇപ്പോൾ കേൾക്കാം. സെന്റ് തെരേസാസ് കോളേജ് മലയാളം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷഹർബാൻ UH നൽകുന്ന വലിയ പെരുന്നാൾ ദിന സന്ദേശം.
1: പ്രിയമുള്ളവരെ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും ആത്മത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ബലിപെരുന്നാൾ ആശംസകൾ. ഞാൻ ഡോക്ടർ ഷഹർബാൻ, എറണാകുളം സെന്റ് തെരേസാസ് കോളേജിൽ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഇന്ന് ഈദുൽ അധ അഥവാ ബക്രീദ് ദിനമാണ്. വലിയ പെരുന്നാളെന്നും ബലിപെരുന്നാളെന്നും ഈ ദിനത്തെ ഇസ്ലാം മതവിശ്വാസികൾ വിശേഷിപ്പിക്കാറുണ്ട്. ഇസ്ലാമിക കലണ്ടറിലെ, അതായത് ചാന്ദ്ര കലണ്ടറിലെ അവസാന മാസമായ ദുൽഹിജ്ജ 10 ബക്രീദ് അഥവാ ബലിപെരുന്നാൾ വിശ്വാസികൾ ആഘോഷിക്കുന്നത്. 4 നീണ്ടു നിൽക്കുന്ന പെരുന്നാളായതുകൊണ്ട് തന്നെ വലിയ പെരുന്നാളെന്നും ബക്രീദിനെ വിശേഷിപ്പിക്കാറുണ്ട്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മവും ഈ സമയത്താണ് നടത്തപ്പെടുന്നത്. ദുൽഹിജ്ജ മാസം 8 മുതൽ 12 വരെയാണ് ഹജ്ജ് കർമ്മങ്ങൾ നടത്തപ്പെടുന്നത്. 4000 മുൻപ് പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പുത്രനായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ദൈവപ്രീതിക്കായി ബലിയെറുക്കാൻ ശ്രമിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ ബലിപെരുന്നാളും. പ്രസ്തുത സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈദുൽ അധ അഥവാ ബക്രീദിന് ബലിപെരുന്നാൾ എന്ന പേര് വന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടിയുറച്ച വിശ്വാസത്തിന്റെ പ്രതീകമാണ് ബലിപെരുന്നാൾ. ഈ ദിവസം ഇസ്ലാം മത വിശ്വാസികൾ ദൈവപ്രീതിക്കായി മൃഗങ്ങളെ ബലിയെറുക്കാറുണ്ട്. ഭൗതികമായ പ്രലോഭനങ്ങളിൽ വശംവദരാകാതെ ഈശ്വര നിർദ്ദേശങ്ങൾക്ക് മുൻപിൽ സർവ്വതും ത്യജിക്കാൻ

0: സന്നദ്ധനായ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ജീവിതപാതയിലെ ശക്തമായ പരീക്ഷണങ്ങളെ മനോധൈര്യത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും നേരിട്ട വ്യക്തിത്വം. ചരിത്രങ്ങൾ കാലത്തിൻ്റെ കേവലം പ്രതികരണങ്ങളല്ല, മറിച്ച് വരും കാലത്തിൻ്റെ മാർഗദർശനവും കിടാവിളക്കുമാണ്. ത്യാഗനിർഭരമായ മഹത് ജീവിതങ്ങളുടെ പുനർവായനയാണ് പെരുന്നാൾ. അർപ്പണ ബോധത്തിൻ്റെയും ത്യാഗ സന്നദ്ധതയുടെയും വിജയാരവങ്ങളാണ് ഓരോ പെരുന്നാളുകളും. സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തെ ഓർമ്മകളിൽ നിന്നും പാഠങ്ങൾ സ്വീകരിക്കുകയാണ് ബലിപെരുന്നാളിലൂടെ നാം ചെയ്യുന്നത്. ഇസ്ലാം മതവിശ്വാസിയുടെ രണ്ട് പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് ബലിപെരുന്നാൾ. ആത്മത്യാഗത്തിൻ്റെ അഗ്നിയിൽ ചാലിച്ചെടുത്ത വിശ്വാസത്തിൻ്റെ ആഘോഷം. ഇവിടെ വിശ്വാസി തൻ്റെ ഗതകാല ജീവിതത്തിൻ്റെ അഴുക്കുകളെ കഴുകി ശുദ്ധി വരുത്തുവാൻ ശ്രമിക്കുകയാണ്. ഒരു ദിവസത്തിൻ്റെ വിശാലതയാണ് എങ്കിലും 1000 ദിവസങ്ങളുടെ പവിത്രതയുണ്ട് ഇതിന്. നിരന്തരമായ ദൈവിക പരീക്ഷണങ്ങൾക്ക് മുൻപിൽ വിജയം വരിച്ച ഒരു പ്രവാചകന്റെ വിജയാഘോഷമാണിത്. ആത്മീയതയുടെ നിർവൃതിയിൽ സന്തോഷം കണ്ടെത്തുക എന്നതാണ് പെരുന്നാളിൻ്റെ വിജയം. പെരുന്നാളുകൾ പെരുന്നാളാകുന്നതും അവിടെയാണ്. കേവലം അനാചാരങ്ങളുടെയും ചടങ്ങുകളുടെയും ലാഘവത്തോടെ കൊണ്ടാടപ്പെടേണ്ടതല്ല ഓരോ പെരുന്നാളുകളും. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് പെരുന്നാളിൻ്റെ അർത്ഥവും ആത്മാവും ഗ്രഹിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ പകർത്തേണ്ടത് പകർത്തുകയും വർജിക്കേണ്ടത് വർജിക്കുകയും ചെയ്യുമ്പോഴാണ് പെരുന്നാൾ അർത്ഥവത്താകുന്നത്. സുകൃതങ്ങളുടെ കലവറകളാകണം ഓരോ പെരുന്നാളുകളും. തിരിച്ചറിവിൻ്റെ വഴിത്തിരിവുകളാകണം. ചിന്തകളുടെ അനിവാര്യ ഘട്ടങ്ങളാവണം. അവിടെയാണ് പെരുന്നാൾ ചടങ്ങുകളിലൂടെയും മനുഷ്യൻ പുനർജനിക്കുന്നത്. മനുഷ്യൻ സ്വാർത്ഥതയും അഹങ്കാരവും ഇല്ലാതാക്കി സ്വന്തം ശരീരത്തിലെ അധിനിവേശ ശക്തികളെ തോൽപ്പിച്ച് സ്പർദ്ധയുടെയും വിദ്വേഷത്തിൻ്റെയും കണികകളെ ഇല്ലാതാക്കുമ്പോഴാണ് നമ്മൾ സ്വതന്ത്രരാകുന്നത്. ഓരോ ബലിപെരുന്നാളും വിശ്വാസിയുടെ സ്വാതന്ത്ര്യ ദിനങ്ങളാണ്. അവർ ഹൃദയത്തിലെ പൈശാചിക പ്രലോഭനങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നേടുകയാണ് ഇവിടെ. ലക്ഷ്യം മറന്നുള്ള അബദ്ധ സഞ്ചാരങ്ങൾ ഒഴിവാക്കി സൃഷ്ടാവിൻ്റെ അടിമത്വത്തിലേക്കുള്ള മടക്കമാണ് ഓരോ പെരുന്നാളുകളും. ആത്മസംസ്കരണത്തിൻ്റെ ദിനങ്ങൾ കൂടിയാണത്. കുടുംബ ബന്ധങ്ങൾ പുലർത്തുകയും സ്നേഹം രൂഢമൂലമാക്കുകയും ചെയ്യേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടമകളാണ്. ബന്ധുഗൃഹങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് കുടുംബ ബന്ധങ്ങൾക്കും കുടുംബത്തിനകത്തും സമൂഹത്തിലുമെല്ലാം ഐക്യം രൂപപ്പെട്ടു വരുന്നത്. പുത്തൻ വസ്ത്രങ്ങളിട്ട് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അയൽവാസികളും ബന്ധുക്കളും സന്തോഷത്തിലാണെന്ന് ഉറപ്പുവരുത്തണം. അശരണരായ ആളുകളെ സഹായിക്കുക എന്നതാണ് പെരുന്നാളിൻ്റെ ആത്മീയ മധുരം. കൂടുതൽ തേജസ്സോടെ ആത്മസമർപ്പണത്തോടെ ശുദ്ധീകരിച്ച ഹൃദയവുമായി ജീവിക്കാൻ മനുഷ്യർക്കാകട്ടെ എന്ന ഓർമ്മപ്പെടുത്തലുകൾ ഓരോ പെരുന്നാളും നൽകുന്നുണ്ട്. സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം, പുഞ്ചിരി, ഇതെല്ലാം നന്മകളാണ് എന്ന് പഠിപ്പിച്ച ആ ഒരു ഓർമ്മപ്പെടുത്തലുകൾ കൊണ്ടു നടക്കുന്ന വിശ്വാസികൾക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ ഒരിക്കൽ കൂടി നൽകിക്കൊണ്ട് നന്ദി, നമസ്കാരം.
1: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സെന്റ് തെരേസാസ് കോളേജ് മലയാളം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷഹർബാൻ UH നൽകിയ വലിയ പെരുന്നാൾ ദിന സന്ദേശം.
2: Hi everyone. this is Ranjini Haridas and I have some exciting news for you if you are a student. St. Teresa's College, along with Mahatma Gandhi University and Leeds Beckett University, is presenting Kerala's first ever dual degree program in journalism and mass communication. Students in their first year will study at St. Teresa's College, Ernakulam, and their second year of studies will be completed at Leeds Beckett University, UK. On successful completion, the students will receive 2 degrees.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണ്ണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൌകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ

വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം.
2: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. ചെമ്മീൻ എന്ന ചിത്രം ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരു നാഴികക്കല്ലായിരുന്നു. മലയാള സിനിമയുടെ മുഖച്ഛായ തന്നെ മാറ്റിയ ചിത്രം. തകഴി ശിവശങ്കരൻ പിള്ളയുടെ ചെമ്മീൻ എന്ന നോവലിനെ ആസ്പദമാക്കി രാമു കാര്യാട് സംവിധാനം ചെയ്ത് 1965 ചിത്രം പുറത്തിറങ്ങുന്നത്. 1965 ഏറ്റവും മികച്ച ചലച്ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സുവർണ കമലും ഈ ചിത്രത്തിന് ലഭിച്ചു. ഒരു ദക്ഷിണേന്ത്യൻ സിനിമയ്ക്ക് ആദ്യമായിട്ടാണ് ഈ അംഗീകാരം ലഭിക്കുന്നത്. ചിത്രത്തിന്റെ സാങ്കേതിക വശവും ഛായാഗ്രഹണവുമെല്ലാം ഏറെ പുതുമ പുലർത്തിയിരുന്നു. വയലാറിന്റെ വരികൾക്ക് സരിൽ ചൗധരിയാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം ഇന്നും ആസ്വാദക മനസ്സുകളിൽ മായാതെ നിൽക്കുന്നവയാണ്. ഇതിൽ പി. ലീലയും KG യേശുദാസും സംഘവും ആലപിച്ച ഗാനം കേൾക്കാം കല്ലോലിനിയിൽ ഇന്നാദ്യം.

1969 പുറത്തിറങ്ങിയ ചിത്രമാണ് ആൽമരം. എ വിൻസെന്റ് ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. പ്രേം നസീർ, മധു, ഷീല, കവിയൂർ പൊന്നമ്മ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് രചന നിർവഹിച്ചിരിക്കുന്നത് പി ഭാസ്കരൻ. സംഗീതം എ ടി ഉമ്മർ. ചിത്രത്തിൽ എസ് ജാനകിയും പി ജയചന്ദ്രനും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം.

നിത്യഹരിതഗീതികളുടെ മനോഹര തീരം. നവജീവൻ ഫിലിംസിന്റെ ബാനറിൽ വീനസ്, രേവതി എന്നീ സ്റ്റുഡിയോകളിൽ വെച്ച് എം ഒ ജോസഫ് നിർമ്മിച്ച ചിത്രമാണ് നാടൻ പെണ്ണ്. കെ എസ് സേതുമാധവനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. 1967 ചിത്രം പുറത്തിറങ്ങിയത്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിന്റേതാണ് ചിത്രത്തിലെ ഗാനങ്ങൾ. ഇതിൽ കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം

ശ്രീകുമാരൻ തമ്പി തിരക്കഥയും സംഭാഷണവും രചിച്ച് എം എസ് നാരായണൻ നിർമ്മിച്ച ചിത്രമാണ് സപ്തസ്വരങ്ങൾ. ബേബിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. 1974 പുറത്തിറങ്ങിയതാണ് ഈ ചിത്രം. പേരുപോലെ തന്നെ സംഗീതത്തിന് ഏറെ പ്രാധാന്യം നൽകിയ ചിത്രമാണിത്. സ്വരങ്ങൾ കൊണ്ട് അത്ഭുതം തീർക്കുന്ന ദക്ഷിണാമൂർത്തി സ്വാമിയാണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിയുടേതാണ് രചന. ചിത്രത്തിൽ പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

0: കല്ലോലിനി. നിത്യഹരിതഗീതികളുടെ മനോഹര തീരം.
1: അശ്വമേധം എന്ന തൂപ്പിൽ ഭാസിയുടെ നോവലിനെ ആസ്പദമാക്കി എ വിൻസെന്റ് സംവിധാനം

പുല്ലാറ്റുപാടത്ത് ഭാസ്കരൻ എന്ന പി ഭാസ്കരൻ, മലയാളികളുടെ സ്വന്തം ഭാസ്കരൻ മാസ്റ്റർ, ഗാനരചനയിൽ മാത്രമല്ല സിനിമാ സംവിധാനത്തിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ്. പി ഭാസ്കരന്റെ രചനയിൽ 1966 പുറത്തിറങ്ങിയ ചിത്രമാണ് തറവാട്ടമ്മ. ചിത്രത്തിലെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. സംഗീതം നൽകിയിരിക്കുന്നത് MS ബാബുരാജ്. ചിത്രത്തിൽ KJ യേശുദാസ് ആലപിച്ച ഗാനം.

0: ഇന്നത്തെ കല്ലോലിനി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓർമ്മകളെ തഴുകി ഉണർത്തുന്ന ഒരുപിടി മധുര ഗാനങ്ങളുമായി കല്ലോലിനി ഇനി അടുത്തയാഴ്ച.
1: നിത്യഹരിതഗീതികളുടെ മനോഹര തീരം തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രുതി എം നായർ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.